അമ്മോൾ പ്രവാണം മുൽ ബക്ഷീസ് അമ്മോൾ നിസാൻ അമ്മോൾ കർമ്മ അമ്മുൽ ഫുർമാണ അമ്മുല്ലോ മുല്ലാഖ്യാനായുരാണ് ആഖ ഗോപീ തൈ ഗോവിന്ദ ആഖ ഈശ്വരോ ആഖ സിദ്ധ ആഖ കേതേ കീതേ ബുദ്ധ ആഖ ദാന ആഖ ദേവ ആഖ സുര നര മുന ജന സേവ കേതേ ആഖ ആഖണ പാഹ കേതേ കഹ കേ ഉഠ ഉഠ ജാഹ തേ കീതേ ഹോർ ക്രേഹ താം ആഖ ന സകഹ കേ ഈ കേ ജേവഡ് പാവേ തേവഡ് ഹോയ നാനക ജാണേ സച്ചാ സോയ